അത് വേണം സ്വാമി. എന്റെ പൊല്ലാങ്ങാന കാലത്തിൽ വേണം സ്വാമി. എന്റെ പെറ്റോറുകളെ വഴിനടത്തുങ്ക സ്വാമി. മണം നിറുമ്പട്ടും അപ്പഹിക്കപ്പെടട്ടും സ്വാമി. ഇവകൾക്കാ വേണ്ടിക്കളും ചാപ്പനേ ദേശങ്ങൾക്കാ വേണ്ടിക്കളും കടാദേശത്തുക്കാ വേണ്ടിക്കളും. എന്റെ ദേശമാണ്ടവരെ അപ്പാ എന്റെ നാട്ടിലിരിക്കുന്ന പാപമാസുത്താസിംഗം വിഗ്രഹാരാധനെ ണ്ടവരെ ദേശത്തുക്ക് മണ്ണിങ്ക അന്നാക്കളിലാണ്ടവരെ ഊഴിയർകളും മിഷനുകളും കണ്ണീരെ ഒരു വിഷയാണ്ടവരെ നേവിക്കൂറുങ്കപ്പാ ദേശം പോസ്റ്റ് പരിശുദ്ധപ്പെടട്ടും ശുദ്ധീകരിക്കപ്പെടട്ടും. നാക്കളിൽ ഇരുന്നത് പോലെ ദേശം ഉങ്ങളുടെ ദേശം അത് അറിയിക്ക ചെയ്യും സ്വാമി. കനടാ ദേശം ഒരു ക്രൈസ്തവൻ നാടുണ്ട് അറിയിക്ക ചെയ്യും. വേദത്തിനാൽ കട്ടപ്പെട്ട നാടുണ്ട് അറിയിക്ക ചെയ്യും സ്വാമി. അറിയിക്ക ചെയ്യും ഇവിടെ അറിയിക്കും സമൂഹത്തിൽ കൊണ്ടുവരുന്ന സ്വാമി. ദേശം മാറട്ടും ആണ്ടവരെ. ദേശത്തെ ആളുകളുടെ തലവുകൾ മത്തിയില് തലവുകൾ ഉണ്മയും നീതിയും ആണ്ട് ഇരുക്കട്ടും സ്വാമി. ഇരുക്കട്ടും എന്നെന്നെ തിട്ടങ്ങൾ എടുക്കുകിറാർക്കുള്ള സ്വാമി. അവരുടെ സ്വയത്തിൻപടി വന്നാ സ്വാമി. ദേവഘട്ടളയ്ക്ക് കീഴ്പടി എന്ത് കാര്യത്തെ നടത്തട്ടെ. അവരുകളും രക്ഷിക്കപ്പെടട്ടും സ്വാമി. ദേശത്തെ ആണ്ടവരെ ഉങ്ങളുടെ വഴികളിൽ കൊണ്ടുവരുകളായി മാറട്ടും സ്വാമി. അവരുടെക്കാ വേണ്ടി ദേശത്തെ ആശീർവദിക്കും. കോടി മക്കളാണ്ടവരെ എത്രയോ മക്കളാണ്ടവരെ ദേശത്തിലെ തഞ്ഞം പോകുന്ന ദേശം ആണ്ടവരെ. നന്ദി സുഖ നന്ദി സുഖ. എല്ലാ മക്കളും നന്ദി ഉള്ളവളായി മമ്പൾക്ക് ഉന്മയുള്ളവളായി മാറട്ടും സ്വാമി. മംഗളെല്ലാം അവരുടെ ഉറവുകൾ സൗറുകളെല്ലാം സ്വരപ്പെട്ട് ഗ്രഹങ്ങളിലെല്ലാം ആണ്ടവരെ. അവരുടെ കണ്ണുകളും കാലുകളും തിരക്കപ്പെട്ട് ജീവനുള്ള ദേവനെ ഉങ്ങളെ കാൺകൃതികളായി മാറട്ടും. കീഴ്പടിയട്ടും സ്വാമി. അവരുടെക്കാ വേണ്ടിക്കൊള്ളു. എങ്ങനെ ഇളങ്ങ ദേശത്തുക്കാ വേണ്ടിക്കൊള്ളു. ഇളങ്ങേ സൃഷ്ടിക്ക് ഒരു നന്മയെ തങ്കപ്പ, ഒരു നന്മയെ തങ്കപ്പ, ഒരു നന്മയെ തങ്ങപ്പ, ഒരു ആശീർവാദത്തെ തങ്കപ്പ, ഒരു വെളിച്ചത്തെ തങ്കപ്പ. ദേശമാണ്ടവരെ എങ്ങടെ മൂതാതെ വാണ്ട കാലത്തിൽ ഇരുന്ന പ്രകാരമല്ലാണ്ടവരെ ഇപ്പോഴത് ആണ്ടവരെ. ദേവനോട് ആശീർവാദത്തിൽ പറ്റ ദേശമാകെ മാറട്ടും സ്വാമി, മാറട്ടും സ്വാമി. ശരവസിംഗ് അങ്ങുള്ള ജനങ്ങളെല്ലാം ഞങ്ങളെ താഴ്ത്തട്ടും, താഴ്ത്തട്ടും. നമ്മുടെ മുഖത്തെ നോക്കി പാക്കട്ടും സ്വാമി. ഇവരുടെക്കാ വേണ്ടിക്കൊള്ളും. ജനാധിപതിയെ ജനാധിപതിയുടെ മന്ത്രിസഭയെ വഴിനടത്തുങ്ക, ആശീർവദിക്കപ്പ, പാതുകത്തിക്കൊള്ളുങ്കപ്പ. ഇവരുടെ ആളുകയിലെ കത്താ വേറെ നീതിനിയായി ഉണ്ടാകട്ടും സ്വാമി. അവനെ ഇവരുകളും മനന്ത്രം വിവക്ഷിക്കപ്പെട വേണമെന്ന് ജപിക്കുറോ. ദേശം ഇലങ്കൈ ദേശം ഒരു ക്രിസ്തവ നാട്, ഇലങ്കൈ ദേശം ക്രിസ്തവ നാട് എന്ന് സൊള്ളൂറും അറിയിക്ക ചെയ്യും സ്വാമി. നമ്മുടെ സമൂഹത്തിൽ അറിയിക്ക വേണ്ടും സ്വാമി. അപ്പടിയാകെ മാറും. ഇപ്പടിയാ രണ്ട ദേശങ്ങളതിനകം കോടി മക്കളുടെ ഇന്ത്യ ദേശം ആണ്ടവൻ. അപ്പാ ഇരളി നാളിക്കത്തിൽ ഇരുന്ന് ഇന്നും ഇന്നും ഇന്നും തകപനെ എന്ന ദേശം വെളിച്ചത്തുക്കൾ വരവേണു സ്വാമി. അത് തങ്ങളുടെ കുരുട്ടാറ്റങ്ങൾ ആണ്ടവരെ എല്ലാം നീങ്ങി ആണ്ടവരെ അങ്ങുള്ള ആണ്ടവരെ തലവരകൾ മത്തിയിലെ ഒരു അറിവ് കണകൾ തിറക്കുംപടിയായി വേണ്ടിക്കും. കലയും മനയും പേയും പിശാചയും അയ്യ ആരാധിച്ചു കൊണ്ടിരിക്കാതെപടി ആണ്ടവരെ. വാൽവലിക്കുന്ന ദേവൻ ദേശത്തെ സുവിച്ചമാറ്റ ദേവൻ എന്ന് ചൊല്ലി അധികാരങ്ങൾക്ക് ഒരു ഉണർവ് ആണ്ടവർ ഉണ്ടാകുംപടിയായി വേണ്ടിക്കൊള്ളുന്നു സ്വാമി. അധികാരത്തിൽ ഇരിക്കുന്നവരൊക്കെ ആ വേണ്ടിക്കും. അപ്പൊ അങ്ങുള്ള മൂളിയൊക്കെ ആ വേണ്ടിക്കും. ഓരോ മൂളിയക്കാരെയും കാണിക്കുന്ന സ്വാമി. എങ്കെല്ലാം മൂളിയക്കാരെ കണ്ണീരോട് നിൽക്കുകാർക്കുള്ള സ്വാമി, ഉന്നയോട് നിൽക്കുകാർക്കുള്ള സ്വാമി. തകപ്പനെ അവരുടെ ജപങ്ങൾക്കെല്ലാം പതിൽ നീങ്കതാനപ്പ, പതിൽ നീങ്കതാനപ്പ, പതിൽ നീങ്കുകൾക്കാവുന്നു. ഇപ്പടിയാവ് ദേശങ്ങളും പൂർവിരുണ്ട ദേശങ്ങളെയും തിരിപ്പിക്കൊണ്ട് വാങ്ക. വെളിച്ചത്തെ കാണട്ടും, വെളിച്ചത്തെ കാണട്ടും തകപ്പനെ. അതിനക്കുരിയ കാലങ്ങൾ നിരങ്ങിക്കൊണ്ടിരിക്കുക സ്വാമി, ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്വാമി. നന്ദി സുളൂർ, നന്ദി സുളൂർ. ദേശത്തിൽ സമാധാനത്തുക്കാ വേണ്ടിക്കൊള്ളു. അത് ദേശത്തിൽ മക്കളിൽ സമാധാനത്തുക്കാ വേണ്ടിക്കൊള്ളുറോ, വേണ്ടിക്കൊള്ളുറോ, വേണ്ടിക്കൊള്ളുറോ, വേണ്ടിക്കൊള്ളുറോ സ്വാമി. ഇപ്പടി ആ ദേശങ്ങൾക്കാ വേണ്ടിക്കൊള്ളുറോ. തകപ്പനെ വേണ്ടിക്കൊള്ളുറോ. അപ്പൊ പിതാവേ വേണ്ടിക്കൊള്ളുറോ. ശവിക്കവത്തെ കേക്കുറവരെ കാര്യങ്ങളിൽ നടപ്പിക്കുറവൻ നീങ്ക, നടത്തുറവൻ നീങ്ക സ്വാമി. നന്ദി സോറും. അപ്പനെ സംഗമറിയുടെ ഒക്കെ വേണ്ടിക്കൊള്ളുറോ. നടത്തുറവൻ